യുവവാണി പ്രതിഭാവന്ത യുവഗായകി രേവതി അനിൽ കുമാർ അവരൊന്നിക്ക് മാതുകത്തെ അവരൊന്നിക്ക് മായാരാമൻ യുവശ്രോതൃകളെ നമസ്കാര.